0: ഒരു കമലപ്പൂണാരം
1: മദന പൂങ്കാവനത്തിൽ മരുവുന്നോളെ എന്റെ മനസ്സിന്റെ കിളിവാതിൽ തുറക്കുന്നോളെ